തിയബാമിഹും ലോബിവാഇച്ചഖും തിയബാമിഹും ഹേദകുഫുമദ്ദാന്ദൻ തിയബാമിഹും നകം ഹെവെന്നുൽബേനതി അദി തിയബാമിഹും ഹേദകുറാകും ഇച്ചെ ഫഹെ ഹമകശ്വറും അല്ലാഹു എ ഇച്ചെ മുള ദിനവടിഗം വെതേ.

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുണ്ണായകു രയിതുണ്ണ എമ്മി ഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

അതി മലായികത്തുന്നായി നബിയുന്നി ഇലാഹുങ്കം ഗാ ഹദാഗൻ ഉളുമക എമീഹകു തിയബാ മീഹുന്നകം അമുറു കുറുമെ ബിസ്നതെ തിയബാ മീഹും മുസ്ലിമും ഖം ഗാവകൻ തിമഫഹും കാഫിറുമം എമീഹകു തിയബാ മീഹുന്ന ഫഹെ അമുറു ഖുറാനഹിയേ.

ഈമാം ഉമഫഹും അതിഹമകഷറും റസൂലായി ഹഖ് റസൂലാകമം ഹെക്കിവുമഫഹും അതി ഫാളുവികും വാ ദലീലുത എവരെന്ന ഹമയം ഔമഫഹും കാഫിർവി ഭയക അള്ളാഹ് തിദ്മഗു ദക്കവാനി കിഹ്നകും ഹിയെ അനിയാവിർവികും വാ കൗമക അള്ളാഹ് തിദ്മഗൻ നുദക്കവത്തെ.

ഹമ കശ്വരും മീസ്തകുന്നട്ടകൃതമ ലവ്വി അളുക്കംഗെ ഗേക്കി മക്ക ഗവ ഗെഫുളുക്കം കശവരെ ബർക ലവ്വാഫാവ തനഗ്ഗെ ഗൊത്തുഗെ അതി ആലം തക തെതുമഗെ കംഗയേ.

ഈ മൂന്ന് തക്കെങ് അലുവെ അതി മൂന്ന് തക്കെങ് അന്തിരുവെങ്കിം ദാദുവഹെ ഫഹെ എവരെങ്കെ മൂന്ന് തങ് അന്തിരുവെങ്കിം ദിയ മീഹും ദന്നാശ എവരെന്നാ ദിമായം എദ്വഹും ബുണവേ ഹുട്ടെ തിയബാ മീഹും ഈമാമുമഫഹും തിയബാ മീഹും കാഫിർവീഹിയെ ഫഹെ തിയബാ മീഹും കാഫിർവെ ഉളുണു കമറ്റക ഹുരി അജാബ്ഗെ രഹ തിയബാ മീഹും ലിബ്ഗന്നാശേ

0: ගඩින් ඉරෝසි හගඩි තිරිස්මට් අඩෝ සොමතයගෙන්ද වනි දිවිරාජ්‍ය ගඩු දිවිරාජ්‍ය ගඩුන් දෙමිගෙන සැනී මුසාෆුන් ෆිදාවල මිපර
1: මුසාෆුන් ෆිලාවල
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുസഫും ഫിലാവളെ മിസിൽസിലാകെ പ്രോഗ്രാം താടോ സംഗന്ദവ എന്നാ ബേഫുൾ മർഹബ ദന്നമ പ്രോഗ്രാം ഒക്കെ ബദൽ കൊല്ലി അർഗൺ അർഗൺ മീ മുഹമ്മദ് റമീസ്. മുസഫും ഫിലാവളെ മേതുക പ്രോഗ്രാം ഗമിനത്തനെ സൂറത്തുൽ ഇൻസാനുകെ സബ്ബിസ് വിനായത്തും ഫഷാഗൻ എസൂറ നെമ്മ സൂറത്തുൽ മുർസലാത്ത് ഫഷാഗൻ എസൂറത്തുകെ നവാർ വിനായത്ത് കനിയല പ്രോഗ്രാം ബാരി ദവരുണക്ക് ഫൗസിയ മുഹമ്മദ്, സീമ ആദം, ഷസ്ലീൻ അഹമ്മദ്, അതി നാസ്മ അബ്ദുർ റഷീദ്. ഫിലാ നങ്കു അദബാനി അൽകാരി അലി വഹീദ് അബ്ദുറഹ്മാൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.
3: മുസ്തഫ ഫിലാവളഗെ മിയദുഗെ മി പ്രോഗ്രാം ഗ കിയവാണി സൂറത്തുൽ ഇൻസാനഗെ സബ്ബിസ് വനായത്തു ഫഷായഗിൻ എസൂറ നിമ്മ സൂറത്തുൽ മുർസലാത്ത് ഫഷായഗിൻ എസൂറത്തുഗെ നവാറവന ആയത്തുഗെ നിയല ಮಿಯದುಗೆ ಮಿ ಫಿಲಾವಳು ಮಿವಣಿ ಫಸ್ಸತೇಕ ಅಡ್ಡಿ ಹೋಣ ಸೊಫಾಗ ಮಿಯದುಗೆ ಫಿಲಾವಳು ಅಡವಸ ಹುರಿಹಾ ಫರಾತಕು ಫಸ್ಸತೇಕ ಅಡ್ಡಿ ಹೋಣ ಸೊಫಾ ಹುಳುವಾಗಿ ಮಿಯದುಗೆ ಫಿಲಾವಳು ಅಡವಸ ಅಂತಿಪ್ಪದೆ ಎಮ್ಮೆ ಫುರತಮ ಮುದರ್ಜಿಸ್ಕಿ ಆದೇನ ಫಿಲಾವಳು ಅಊದು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶಯ್ತಾನಿರ್ ರಜೀಮ್ ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್ ومن الليل فاسجد له وسبحه ليلا طويلا

0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. ദിവ്യരാജ്യകെ അഡ്വസം ഗെന്ദവാദി ടെലിവിഷൻ മോഡിസ് മെദിർക്കോ അഹാഷെ ബുണാണ മി പ്രോഗ്രാം ബല്ലവും ഗെന്ദവായ മിഹാ ഫരാത്തക മർഹബാദണ്ണവ. അഹാഷെ ബുണാണ മി പ്രോഗ്രാമക്ക് സിയാസി ദായര ഗഹരക്കെ തെരുവ ഫരാത്തക സർക്കാരുകെ ഇദാര ആദി കുംഫണിതോകെ ഇസ് വെരിന്ന റയ്യത്തുന ഗുളുവാദിനുമുക്കെ ഗൊത്തു അളുഗണ്മെങ്ക നെസ്തിയ പ്രോഗ്രാമെ. കൊമ്മ ഹഫ്തായ പ്രോഗ്രാമുകെ അളുഗണ്മെന്ന ഏകീക മെഹമാനക്കു ബാരി വടാഗണ്ണവ. മെഹമാന ജവാബ് ദേവും ഗെന്ദവണി പി എസ് എം എ മെദിർക്കു അളുഗണ്മെ ഹുളുവാല ഫുരസത്തുക റയ്യത്തും ഫോണുവ ഫാസ്വാൽതക. ಮೇ ಹಫ್ತಾಗ ಸಳಗಡ್ಮೆ ಎ ಫುರಸತ್ತು ರೈತನ ಹುಳುವಾಲಿ ಗಿನದಿಗೆ ಸುವಾಲ್ತಕ್ಕೆ ಅಳಗಡ್ಮಿನ ಮನೆಯಲ್ಲಿ ಬಿಫ ಎಮ್ಮ ಮೇ ಹಫ್ತಾಗೆ ಸುವಾಲ್ತೋಗೆ ಜವಾಬ ಅದೇ ಹಫ್ತಾಗ ಮೆಹಮಾನ ಆಗೀಗ ಕುಡ ಕುಡ ಇರುಗಳಿಗೆ ತಿರೆಗ ಬತ್ತಲ್ಕೊಳ್ಳೋಣ.
1: ಅಹಾಶೆ ಬುಣಾಣ

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് നഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുബ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിറാഗ്, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മിഫ്താഗ് സ്വാകോഷേളി മരമാദ് ഫാദ്നാൻ, ഉഫദ്ദായക് ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗ് മിസിൽസ്ലാഗ് മുളിങ് ആ പേക്കായക്കു ബദ്ദൽ വലുങ്ക ഉമ്മീദുക അൾഗണേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.

0: അംഗാദീ ഉംഗന്നാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുന്നായകു രയിതുന്ന എമ്മെ ഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്